0: സിംഗർ രാഹുൽ നമ്പ്യാർ.
1: സ്വപ്നങ്ങൾ കണ്ണെഴുതിയ മത്സ്യ കന്യകേ.
0: ഓണം സ്പെഷ്യലാ നാ വന്ന് ഉള്ള സന്ധിക്ക പോറേ. ആൻഡ് എല്ലാ മലയാളീസും എല്ലാ തമിഴ് ആൾക്കാർക്കും ഞാൻ ഓണാശംസകൾ പറയാൻ വരുന്നുണ്ട്. സോ ലിസൺ ടു FM റെയിൻബോ 103.
2: திரைப்பட பின்னணி பாடகர் ராகுல் நம்பியார் பங்குபெறும் சிறப்பு நீர்முகம்.
0: கண்டிப்பா கேட்க மறந்துடாதீங்க.
1: தலரே தேன் வண்டு.

0: സിംഗർ രാഹുൽ നമ്പ്യാർ. സ്വപ്നങ്ങൾ കണ്ണെഴുതിയ മത്സ്യ കന്യകേ. ഓണം സ്പെഷ്യലാ നാ വന്ന് ഉങ്ങളെ സന്ധിക്ക പോറേ. ആൻഡ് എല്ലാ മലയാളീസും എല്ലാ തമിഴ് ആൾക്കാർക്കും ഞാൻ ഓണാശംസകൾ പറയാൻ വരുന്നുണ്ട്. സോ ലിസൺ ടു FM റെയിൻബോ 103.
1: திரைப்பட பின்னணி பாடகர் ராகுல் நம்பியார். பங்குபெறும் சிறப்பு நீர்முகம்
0: கண்டிப்பா கேட்க மறந்துடாதீங்க.